ഗുഡ് മോർണിംഗ് സുബ് ഉദാസനഖവേവാ. അത് ജൂലി മാസേ ദേവനിദ ബ്രഹസ്പതിന്റെ ദിവസ അപ്പം ആരംഭ കരണ ഹദാന്യമായിട്ട് സൂപ്പർ ഋതു സതുട്ടു സിത്തിൻ ഫാമിലി പിട്ടി നാണ് ദേദുനു മാവത്ത് സതീ ദിവസാണോ കൊച്ചിറ വേഗം അണവതക്കിയുള്ള കിയണവണം അത് ബൃഹസ്പതിന്റെ വിലാകിയുള്ള ധനന്യവൺ നെത്തി തറമട്ട് വേഗം മേ സതീ ദിവസത്തിക്ക് ഹീല തീനോ മങ്ങി തന്നെ പോയാത്തേക്ക് സതീയ പടങ്കത്താന്ന് വെണ്ണെ കിട്ട സിക്കുറാത ആയ അണിത്തൈതാൻ വീക്കെണ്ടൊക്കെ പടങ്കാൻ താമ മേ സതിയുടെ കറന്നെങ്കിലും ഹിതാകന ഹിട്ടിയ വെടവലിയും ഭാഗ്യാക്വത് കളേ നേനേത് മങ് അദ്ദേഹീമെ കിയാന്നേ ഏമൈതീൻ കറന്ന പെരുവണാണ് കറന്നതാ ഇക്മക്കല്ല അതൈന്താ ഈ വരട്ടിക്ക് കറന്ന പടങ്ങളാം കോമാറി ഹേട്ടവേദി വരട്ടിക്ക് കറല ഇവരെ കറകാനേക്ക തമായി എക്കമ ബലാപുറത്തോ പെണ്ണോണി വേഗൻ മഹാൻസിയൻ മഹാൻസിയൻ വെടക്കറണ അത്രേ ഒയാട്ട ധനന മഹാൻസിയ പാലുവ നെതി കറന്ന തമായി ഇതേതു മാവത്ത് ഒയാത്തെ കൈന്നെ ഇതിന് ദവൽ എക്ക വിണകാങ് എക്ക ദിഗട്ട് ഒയാ കമതി സിന്ധു ഒയാഗ്യമ കറകാന്ന പോലോ മേ ബത്ര കോളക ഗന്ന സുപുർദ വിധിഹട്ട് ബിന്ദു അയ കൈ കൈ ദേഖായി ഫണസ് ബഹൈ തിസ്തുനായി ഹട്ട തുണ അപ്പേ നമ്പേക വാട്സ്ആപ്പ് കർണവണം ബിന്ദു അയ ഹത്സിയ കൊലഹൈ അണൂപഹൈ അണൂപഹൈ അണൂപഹ അത് ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ എത്രയാണ് ഒയാകെ മങ് അമുത്തു പ്രശ്നയാക്ക ഹല്ല തീയണവാ വളർന്നേ പ്രശ്നത്തെ ഒളുവ വികാര കറകാനത്ത് ഉത്തരേതെന്ന് പോലും എന്തൊക്കെയല്ല ഡവലിലേക്ക് വേണക്കാ മമ ഇന്നോ മമ ജനീ